ദർശി ബ്രഹ്മജ്ഞാനികെ ദർശമൃത വർഷി ബ്രഹ്മജ്ഞാനി മന്ദന്തേ മുക്ത ബ്രഹ്മജ്ഞാനികെ നിർമ്മല ജുഗുത ബ്രഹ്മജ്ഞാനിക ഭോജന ഗ്യാന നാനക് ബ്രഹ്മജ്ഞാനിക ബ്രഹ്മത്യാൻ ബ്രഹ്മജ്ഞാനിയേ കുപ്രയാസ ബ്രഹ്മജ്ഞാനിക നഹി വിനാശ ബ്രഹ്മജ്ഞാനിക ഗരീബി സമാഹ ബ്രഹ്മജ്ഞാനി പരപുകാരോ മഹാബ്രഹ്മജ്ഞാനിക നാഹി തന്ത ബ്രഹ്മജ്ഞാനിലെ താപതബന്ധ ബ്രഹ്മജ്ഞാനിക വയസ്സോ ഫല ബ്രഹ്മജ്ഞാനി സഫലഫല ബ്രഹ്മ

പേഖ ഭഗവാൻ നിമഖ നിമഖ ഠാകുർ നമസ്കാര നാനുഭവ പർസ സകല നിസ്താര അഷ്ടപതി മിഥ്യാ നാഹി രസന പർസ മനമേ പ്രീത നിരഞ്ജൻ ദർസ പാരത്ര രൂപന പേഖ നേത്ര സാധകി ടഹല സന്ത സംഗഹേത കരുണ സുനേ കാഹു കി നന്ദ സപ്തേ ജാനേ ആപസുഗോ മന്ദ ഗുരുപ്രസാദ് ഭിഖ്യാ പര ഹര മൻ കി വാസന മന്തേ ടരായ ഇന്ദ്രി ജിത് പഞ്ച ദോഖത്തെ രഹത നാനുകൂട് മധേ കുവേസ അപർസ വൈഷ്ണോ സോ ജിസ് ഉപര സുപ്രസന്ന വിഷ്ണ കീ മായാ തേ ഹേ ഭിന്ന കർമ്മ കർത്തോ വൈ നേ കർമ്മ തിസ് വൈഷ്ണോ കാ നിർമൽ ധർമ്മ കൌ ഫല കീ ഇച്ഛാ നീ ബാദ്ശാ കേവല ഭഗത് കീർത്തന സംഗരാച്ഛാ മന്ത്ര അന്തര സിമരണ ഗോപാൽ സബ് ഉപര ഹവത് കൃപാൽ ആപ് ദൃഢേ വരെ നാമ ജപാവേ നാനകോ വൈഷ്ണോ പരമ ഗത പാവേ ഭഗവതീ ഭഗവന്ത് ഭഗത് കാ രംഗ സകല ത്യാഗേ ദുഷ്ട കാ സംഗ മന്തേ ബിൻസേ സകല പരമ കർ പൂജ്യ സകല പാര ബ്രഹ്മ സാ സംഗ പാപ്പാ മന ഖോബൈ തിസ് ഭഗവതീ കീ മത് ഉത്തമ ഹോവായ ഭഗവന്ത് കി ടഹല കരായ നിതനീത് മന്ത്ര അർപ്പ വിഷ്ണ പ്രീത് അർഗേ ചന ഹൃദയ ബസാവേ നാനക ഏസ ഭഗവതീ ഭഗവന്ത് ഗോപാവേ സോ പണ്ഡിത ജോ മന പ്രബുദ്ധ രാമനാമ ആത്മ ശുദ്ധ രാമനാമ സാരസ് പീവസ് പണ്ഡിത കെ ഉപദേശ

ശോകഭസരജൻ സബകിച്ച് ദീയ ശോകഭസരജ ജീവന ജീയ ശോകഭസരജ അഗ്നമേ രാഖേ ഗുരുപ്രസാദ് ഗുരുപ്രഹ്ലാ രാഖേ ശോകഭസരജ ഭഗത്തെ കാട്ടേ ജന്മ ജന്മ കാ ടൂട്ടാ ഖണ്ഡ ഗുരുപൂരാ തേഹാ ബുജായ പ്രഭുനാ നാനക് ജന്തയായ സാജന സന്ത് കരോ കാമാന്ത്യാഗ ജപോ ഹരനാമ

സുഖയെ മാനം ഭിക്ഷയെ സാധു ചരണം ത്വയ ഭജനാകെ മന്ദനങ്ങ ബിർലാകു ബാബേ സംഘ ഏക വസ്തു ദിജയകർമയാ ഗുരുപ്രസാദ നാമ ജപലയാ താകീമകൈന ജായ നാനകരയാ സർവസമായേ പ്രഭക്ഷാന്ത ദീന ദയാൽ ഭഗത വശല സദാ കൃപാലനാഥ നാഥ ഗോവിന്ദ ഗോപാല സർവഘടാ കർത്ത പ്രതപാല ആദി പ്രകാരൻ കർത്താർ ഭഗ ജനാകെ പ്രാൺ ആധാർ ജോ ജോ ജപേ സോയ പുനീത ഭഗത് പായ ലാഭേ മനഹീത അം നിർഗുണിയാർ നീച അജാനാനും തുമരി ശരണം പൃക് ഭഗവാൻ സർവകുണ്ഠ മുക്ത മോഹ പായ ഏക നിമ ഹർക്കേ ഗുൻഗായ അനുഗരാജ് ഭോഗ പടയായി ഹർക്കേ നാം കി കഥാ മുൻ പായ ബോ ജനകാപര സംഗീത രസന ജപതി ഹര ഹർണീത പരീസോ കരണീസോ ബാത്ര മന്ദ ഹൃദയ ബസേ പൂർണ ഗുരുമാൻ സാസംഗ്

ആണ്. ആദേശ സേ ആദേശു ആദ നീലോ നാഥനാഥ് ജുഗ ജുഗേ കോവേശോ ആസന ലോയ ഭണ്ഡാര ജുഗ ചാസു കാവാര കർ കർ വേഖ സൃജനഹാര നാനക സച്ചേ കി സാചീകാര